0: 活该你们但凡小国，积贫积弱，永世不得翻身，不得好死！
1: 何能杀给老？
2: 何能？
3: 父母，
2: 请
3: 你。
2: 悪口を言ってるそうです。
3: 阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿